ടി കരോർ ഗോപ് ജിലഞ്ചിത്തു നിർമ്മ മോദി റെയിൽവേസ് എഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ഫിഷറീസ് ഒക്കെ എനിമൽ ഹസ്ബൻഡറി സെക്ടർ ഗ്രൂലോ ഡെവലപ്മെന്റ് പ്രോജക്ട് എം യാക്കാഗോ മോലിക് ഡോബ് മൃദുല ഇലി തകേഗം സിൻ മേജാഗോ ദിലിപ് ജിത്തു ഇന്ത്യ ഹോക്ക് ടി ബി ബിമാർ എം മൊത്തിർജാലോ ദോക് മൃദുല ടിബി മുക്ത് അഭിയാൻ എം ഇരോപ് ഗത്തോ ഒക്കെ ഇതു ദോബ് യോസെലോ ദോത്തർ ദുഃഖ് നാബെ എംലാ ലെദ്ദോം ഹിക്കാക്കുനം ലഗാബ് കെൻലോ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജെ പി നദ്ദ മൃഗ ഔദാദി കബ അബ് ദുഃഖ് ദുല ദിൻസ് റൂനാ കത്ത് കബോ ബാദും ഗത്തു ലോദുമാലോ ജെ പി നദ്ദ മെൻലാ നറു ഇസ്റ്റേറ്റ് ലോക്ക് എം പിസ് ഒക്കെ എം എൽ എസ് ഗദ്ദം അയാഗ കോൺസ്റ്റിറ്റുവൻസി ലോ അല്ലുബ് എംഗേജ് ഗെല്ലാ ടി ബി ബിമാർ ഹിഗി മൊത്തർ ജാലോ ദോബ് ബുദ്ധി ഹാക്രം റൂത്ലാ കമലാ ദോയി മൊത്തു West Bengal state state go be mole nam ge alo state formation of West Bengal maloka ken jab na nam aba ek idula itanagar ge lok be ban lo irga mo jab lodum gatu lodum alo lo agom jabdulla governor lieutenant general retired KT Parnayak menla Arunachal Pradesh galin hiba do be inam lo bengali community ga desin purbe turbudale jila yen aken gon nakuk amla majbe koi jitu governor me mentala rk mission ga dhigi ngog state ga education health care ok social welfare leg lagalo din siaru ba kagurta gur jila yesor nakuk amla sin gomin hoinam mem pa jitu iza ngog country hogo modi government new igola new ingob do daklo edna gumin hoin ge yego du go am jig jogo do be iskunam am gdi be lodum ge la do daklo ngog state hok ada kadag na district ga dru losin jal kalyan sivir am irga jab lodum ge tu bolang sipi yajali ok hari dolulo jal kalyan sivir am nari paga jab melo lodum ge tu menke nagom him nunu akas bani itanagad lok tapadu ಉಗ ಇಸ್ಟೇಟ್ ಹೋಗೊ ಸ್ಪೆಷಲ್ ಇಂಟೆನ್ಸಿವ್ ರಿವಿಜನ್ ಎಸ್ ಐ ಆರ್ ಎಂ ಹೊಕ್ಪೋಲ್ ಗ ಇನೆ ಕುನ್ ಲೋಯಿಗೋಲ ಲೋಂಗೋ ತಾರಿಗ್ ಲೋಕ್ ಇರೋಬ್ ಗಲ ದೋದು ಎಗಂ ಕಾದು ಕುಲ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಪೇಮಾ ಖಂಡು ಮ ಸೋಶಿಯಲ್ ಮೀಡಿಯಾ ಲೋ ಪೋಸ್ಟ್ ದೂಲ ಉಗ ಇಸ್ಟೇಟ್ ಹೋಕ್ ಕ್ವಾಲಿಫೈಡ್ ನಾ ಬೋಟರ್ಸ್ ಒಕ್ ಬೋತಮ್ ತುಬ್ಬಲ ಏನ್ ಗದ್ದಸಿನ್ ಎಸ್ ಐ ಆರ್ ಗ ಪ್ರೋಸೆಸ್ ಎಂ ಇದಾಕ್ಲೋ ಯೋ ಬೈಲಸಿನ್ ಅಗ ಅಮಿನಂ ದಿನ್ಸ್ ರೂಬ ಎಲ್ ಕೊರುತೋಲಕ ಅಮ್ಲ ರೋಗುಜಿತು CM മൃഗ ഔദാദിയ ഇതനഗർ ഗ ബി എൽ ഒ ഓഫീസ് ലോ കെൻ ലോ ആദല മൃഗ അമിനം സിൻ ആമജാബ് എല്ലുഗ് മൊത്തുക്കു ഡിസ്ട്രിക്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കമ്മിറ്റി പപ്പും പറ ഗദ് കെൻ ലോ ഇത്ജാബ് ഡി സി കൺഫറൻസ് ഹോൾ ലോ ലോക്കൽ പ്രൊഡക്ട് എം യോബ ഇബോലോ അഗും ലോ പുഗ്ല കോല ദോബ ഇക്കെൻ ദോദ് എഗം ഹൃദി പാർദി ഹിനം ലഗാബ് ദിൻസ് റൂണ റിവ്യൂ മീറ്റിംഗ് ഗോ ലോദും ഗത്തു പപ്പുംപാറെ ഡിസ്ട്രിക്ട് ഡിസി നിഗം ലോപ്സാങ് സിരിങ് മെൻലാ ഡിസ്ട്രിക്ട് എം എക്സ്പോർട്ട് ഹാബ് ഗോബ് മൊത്തനം ലഗാബ് ഡിസ്ട്രിക്ട് എക്സൺ പ്ലാൻ എം കാഞ്ഞു തസു യാബ് സാബ് കൊമിറ്റി ഗോ മോപ് ലാഗിദ് എംലാ മെൻതു സാബ് കൊമിറ്റി ലോക്ക് മെമ്പർസ് ഗദ്ദം എഗ്രികൾച്ചർ ഒക്കെ എലൈഡ് സെക്ടർസ് ലോക്ക് ഓഫീസർസ് റു ഗദ്ദം മോപ് ലാഗിദ് എംലാ സിൻ ബരോക് ജാബ് ജാബ്കിൻ ജിത്തു heads of schools block ok district functionaries rugadam dc conference hall likabali logo kumgella letula adc headquarter lower siang nirma mokar riba ok lower siang dbsc nirma tage kak munye dugdula district level coordination meeting lodum gatu lodumalolo class 10 CBSE result maj be aliyeba amla naru koi jitu ok students gad ge welfare laga lo ya ka jago alalna resolutions am sin adopted jitatu ke tan gad de hir ge galo menken agom menjisa ege